0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരികൾ.

ജീവിതത്തിൽ വിശുദ്ധിയുടെ പുണ്യം കാത്തുസൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും വിശുദ്ധരുടെ ജീവിത മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്.

വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിക്കുന്നു: വിശുദ്ധി കേവലം ദൈവഹിതം ചെയ്യുന്നതിലും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ആയിരിക്കുന്നതിലും അടങ്ങിയിരിക്കുന്നു. വിശുദ്ധി ദൈവത്തിന്റെ ദാനമാണ്. ഓരോ വ്യക്തിയുടെയും വിളി വിശുദ്ധിയിലേക്കുള്ളതാണ്. വിശുദ്ധിയുടെ ജീവിതം ചിലർക്കു മാത്രമുള്ളതല്ല, എല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വിശുദ്ധിയുടെ ആവശ്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു: ഗുരുവും എല്ലാ പൂർണ്ണതയുടെയും മാതൃകയുമായ കർത്താവ് അവന്റെ ഓരോ ശിഷ്യന്മാർക്കും അവരുടെ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ജീവിതവിശുദ്ധി പ്രഖ്യാപിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5:48 ഈ പ്രഖ്യാപനം നമുക്ക് കാണാം: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ ജീവിതവിശുദ്ധിയുടെ സൃഷ്ടാവും യേശു തന്നെയാണ്. സത്യത്തിൽ അവൻ എല്ലാ മനുഷ്യരിലേക്കും പരിശുദ്ധാത്മാവിനെ അയച്ചത് ദൈവത്തെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുവാനും, ക്രിസ്തു അവരെ സ്നേഹിക്കുന്നതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും അവരെ ആന്തരികമായി പ്രോത്സാഹിപ്പിക്കുവാനുമാണ്. യേശു വിശുദ്ധിയുടെ ഉറവിടമാണ്. ഇതുതന്നെയാണ് അവിടുന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും യേശുവുമായുള്ള നമ്മുടെ ബന്ധം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതും. വിശുദ്ധിയുടെ ജീവിതം നയിക്കണമെങ്കിൽ നാം വിശുദ്ധിയുടെ ഉറവിടമായ യേശുവിൽ പ്രത്യാശ അർപ്പിക്കുകയും ദൈവിക കാര്യങ്ങളിൽ ഊന്നൽ നൽകുകയും ചെയ്യണം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ക്രൈസ്തവരായ നമ്മുടെ വിളി ദൈവത്തിന്റെ ഒരു ദാനമാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ക്ഷണത്തിനനുസരിച്ച് വിശുദ്ധിയുടെ പാത പിന്തുടരുവാനും നമുക്ക് കഴിയണം. ഈ പാത പിന്തുടരുവാൻ നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നത് ഓരോ വിശുദ്ധനും വിശുദ്ധിയുമാണ്. ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവരായ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് എളുപ്പമല്ല. ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: മാമോദിസായിലൂടെ ദൈവം നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ് വിശുദ്ധി. അത് വളരാൻ അനുവദിക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തെ പൂർണമായും മാറ്റാൻ കഴിയും. പത്രോസിന്റെ 1:9 നാം വായിക്കുന്നു: എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനവും രാജകീയ പുരോഹിതവർഗവുമാണ്, ഒരു വിശുദ്ധ ജനതയാണ്. ഓരോ വ്യക്തിയും തന്റെ അനുദിന ജീവിതത്തിൽ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ പ്രാർത്ഥന, പ്രവൃത്തി, ദാനധർമ്മം, സ്നേഹം എന്നിവയിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കയറാൻ ഓരോ ദിവസവും പരിശ്രമിക്കണം. ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്നു: ദൈവജനത്തിന്റെ ക്ഷമയിൽ അടങ്ങിയിരിക്കുന്ന വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ വളരെയധികം സ്നേഹത്തോടെ വളർത്തുന്ന മാതാപിതാക്കളിൽ, കുടുംബം പുലർത്താൻ കഠിനാധ്വാനം ചെയ്യുന്ന പുരുഷന്മാരിൽ, സ്ത്രീകളിൽ, രോഗികളിൽ, ഒരിക്കലും പുഞ്ചിരി നഷ്ടപ്പെടാത്ത പ്രായമായവരിലും, വിശ്വാസികളിൽ, അവരുടെ ദൈനംദിന സ്ഥിരോത്സാഹത്തിൽ ഞാൻ കാണുന്നത് സഭ എന്ന പോരാളിയുടെ വിശുദ്ധിയാണ്. മിക്കപ്പോഴും ഇത് നമ്മുടെ അടുത്ത അയൽവാസികളിൽ കാണപ്പെടുന്ന ഒരു വിശുദ്ധിയാണ്. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രതിഫലിപ്പിക്കുന്നവരാണിവർ. നമുക്ക് അവരെ വിശുദ്ധിയുടെ മധ്യവർഗം എന്ന് വിളിക്കാം. ഓരോ വിശുദ്ധനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാതൃകയായി നിലകൊള്ളുന്നു. ആരും വിശുദ്ധരായി ജനിച്ചവരല്ല, പക്ഷേ വിശുദ്ധി നേടിയെടുത്തവരാണ്. ഒരു വ്യക്തിയെ വിശുദ്ധനോ വിശുദ്ധയോ ആക്കുന്നത് ദൈവവുമായുള്ള ബന്ധവും ദൈവകരുതലിന്റെ സ്നേഹവുമാണ്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം ദൈവവുമായി അടുപ്പം പുലർത്തണം. പരിശുദ്ധാത്മാവിന്റെ കൃപയും ഇതോടൊപ്പം ആവശ്യമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങൾ, മറ്റുള്ളവരുമായുള്ള ബന്ധം എന്നിവയെല്ലാം വിശുദ്ധി നേടാൻ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ തോമസ് മെർട്ടന്റെ വാക്കുകളിൽ, എന്റെ ദൈവമേ, ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് മുമ്പിലുള്ള വഴി ഞാൻ കാണുന്നില്ല. അത് എവിടെ അവസാനിക്കുമെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എനിക്ക് എന്നെ തന്നെ ശരിക്കും അറിയില്ല. നിന്റെ ഇഷ്ടം ഞാൻ പിന്തുടരുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതിന്റെ അർത്ഥം ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്നല്ല. എന്നാൽ
എന്നെ പ്രസാദിപ്പിക്കാനുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ നിന്നെ പ്രസാദിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ആഗ്രഹത്തിനപ്പുറം ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കുടുംബജീവിതം, സന്യാസ ജീവിതം, ഏകാന്ത ജീവിതം ഏതുമായിക്കൊള്ളട്ടെ, ഏത് ജീവിത അന്തസ്സിലേക്ക് വിളിക്കപ്പെട്ടവരായാലും വിശുദ്ധി എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ വിശുദ്ധി വഹിക്കാനും അത് ലോകത്തോട് ഏറ്റുപറയുവാനും കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധനാകാൻ ബിഷപ്പോ വൈദികനോ വിശ്വാസിയോ ആകണമെന്നില്ല. സാധാരണ കാര്യങ്ങളിൽ നിന്ന് പിന്മാറി പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ മാത്രമേ വിശുദ്ധിയുള്ളൂ എന്ന് ചിന്തിക്കാൻ നാം പലപ്പോഴും പ്രലോഭിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ ജീവിതം സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സാക്ഷ്യം വഹിച്ചുകൊണ്ടും വിശുദ്ധരായിരിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പ്രതിബദ്ധത സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ വിവാഹിതരാണോ? ക്രിസ്തു സഭയ്ക്കു വേണ്ടി ചെയ്തതുപോലെ നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയെയോ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ ഉപജീവനത്തിനായി ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ സേവനത്തിൽ സമഗ്രതയോടെ പ്രവർത്തിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ മാതാപിതാക്കളാണോ? എങ്കിൽ യേശുവിനെ എങ്ങനെ അനുഗമിക്കണമെന്ന് ക്ഷമയോടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ ഒരു അധികാര സ്ഥാനത്താണോ? പൊതു നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ചും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉപേക്ഷിച്ചും വിശുദ്ധരായിരിക്കുക. ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. കാർലോയുടെ ദിവ്യബലിയോടുള്ള സ്നേഹവും വിലമതിപ്പും ആദരവും അസാധാരണമായിരുന്നു. ദിവസേനയുള്ള വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കിയിരുന്നില്ല. വിശുദ്ധ കുർബാനയോടുള്ള ആദരവും സ്നേഹവുമാണ് ഇതു നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എന്റെ പാതയാണ്. ഇതുതന്നെയാണ് ജീസസ് യൂത്തിലൂടെ ഈശോയെ സ്നേഹിച്ച ചെറുപ്പക്കാരിയായിരുന്ന അഞ്ജന ജോർജിന്റെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത്. ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വേറിട്ടു നിന്ന ജീവിതം. നിറപുഞ്ചിരിയോടെ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചവൾ താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. എല്ലാ വിശുദ്ധരുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധരായി ജീവിക്കാമെന്നാണ്. ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഓടിമാറാതെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ സമയം കണ്ടെത്തുവാനും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിച്ചുകൊണ്ട് അയൽക്കാരനിൽ ദൈവത്തെ കാണുവാനും വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു. യേശു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ദൈവമക്കളായി കാണുവാനും സാധിക്കുമ്പോഴാണ് നാം വിശുദ്ധി പ്രാപിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നത്. ജോൺ പൈപ്പർ പറയുന്നു, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വിശുദ്ധി സ്വീകരിക്കുന്ന രൂപമാണ് സ്നേഹം. നമ്മുടെ ജീവിതം സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടും വിശുദ്ധനായിരിക്കാൻ നാം എല്ലാവരും മാമോദിസായിലൂടെ വിളിക്കപ്പെട്ടവരാണ്. ഇത് യേശുവിന്റെ പാത പിന്തുടരാനുള്ള വിളിയാണ്. യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട നാം എല്ലാവരും അവന്റെ പാത പിന്തുടരുകയും അവന്റെ വിളിക്കനുസരിച്ച് ജീവിക്കുകയും വേണം. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, പെട്ടകം വിശുദ്ധമായിരുന്നു, കാരണം ദൈവം അതിൽ വസിച്ചിരുന്നു. മോശയോട് ദൈവം പറയുന്നതിങ്ങനെയാണ്, നിന്റെ കാലിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക, കാരണം മോശ നിന്നിരുന്ന സ്ഥലം വിശുദ്ധിയുള്ളതായിരുന്നു. പുതിയ നിയമത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ വിളി വിശുദ്ധിയുടെ ജീവിതം നയിക്കാനാണ്. ഫ്രാൻസിസ് പാപ്പ 2023 നവംബർ 1 സകല വിശുദ്ധരുടെയും ഓർമ്മദിനത്തിൽ യഥാർത്ഥ വിശുദ്ധിയുടെ സവിശേഷതകളെ പ്രതിഫലിപ്പിക്കുകയും ആ വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ വഴികാട്ടികളായി വിശുദ്ധരിലേക്ക് തിരിയാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധന്മാർ നമുക്ക് എത്തിച്ചേരാനാകാത്തതോ വിദൂര നായകന്മാരോ അല്ല, മറിച്ച് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ. അവരുടെ തുടക്കം നമുക്ക് ലഭിച്ച അതേ സമ്മാനമാണ് ക്രിസ്തുവിലുള്ള സ്നാനം.
ദൈവത്തിന്റെ കരുണയും സ്നേഹവും കരുതലും വിശുദ്ധി നിറഞ്ഞതുമാണ്. ഈ വിശുദ്ധിയിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിക്കുന്നത്. ഈ വിശുദ്ധി നിറഞ്ഞ ജീവിതമാണ് ആത്മീയമായി നമ്മെ ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ മറ്റുള്ളവരിലേക്ക് തിരിയുമ്പോഴാണ് കരുണയുടെ ഹൃദയങ്ങളായി മാറുന്നത്. വ്യക്തിപരമായി വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധി നേടുക. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നു: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സഹോദരിമാരുടെ കൂട്ടായ്മ ഞാൻ അന്വേഷിക്കണം. യേശുവിന് സന്തോഷം നൽകാൻ എല്ലാവരോടും സൗഹൃദം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 14:12 ഇങ്ങനെ വിശദീകരിക്കുന്നു: ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. റോമാക്കാർക്കെഴുതിയ ലേഖനം 1:7 നാം വായിക്കുന്നു: ദൈവത്തിന്റെ സ്നേഹവാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. എഫേസോസുകാർക്കെഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവതിരുമനസ്സിനാൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത്. തുടങ്ങിയ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും വിശുദ്ധിയിലേക്കുള്ള വിളിയെയാണ്. വിശുദ്ധ ജോൺ പോൾ 2 എഴുതിയ അപ്പസ്തോലിക പ്രബോധനമായ സത്യത്തിന്റെ പ്രഭയിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവജനത്തിലെ അനേകം അംഗങ്ങളിൽ തിളങ്ങുന്ന എളിമയുള്ളതും പലപ്പോഴും കാണപ്പെടാത്തതുമായ വിശുദ്ധിയുടെ ജീവിതം സത്യത്തിന്റെ സൗന്ദര്യവും ദൈവസ്നേഹത്തിന്റെ വിമോചന ശക്തിയും നിരുപാധികമായ മൂല്യവും ഒരേ സമയം ഗ്രഹിക്കാനുള്ള ഏറ്റവും ലളിതവും ആകർഷകവുമായ മാർഗമാണ്. ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും കർത്താവിന്റെ നിയമത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടും നാം വിശ്വസ്തത പാലിക്കണം. ഇക്കാരണത്താൽ ധാർമ്മികതയുടെ അധ്യാപകനെന്ന നിലയിൽ വിശുദ്ധരെ അന്വേഷിക്കാനും കണ്ടെത്താനും സഭ എല്ലായ്പ്പോഴും വിശ്വാസികളെ ക്ഷണിക്കുന്നു. എല്ലാറ്റിനുമുപരിയായി കൃപ നിറഞ്ഞതും സർവപരിശുദ്ധയുമായ കന്യകാമാതാവിന്റെ മാതൃക ദൈവത്തിന്റെ കൽപ്പനകൾക്കും സുവിശേഷത്തിന്റെ മഹത്വത്തിനും അനുസൃതമായി ജീവിതം നയിക്കാൻ ആവശ്യമായ ശക്തിയും സന്തോഷവും നമുക്ക് നൽകുന്നു. യേശുവിനാൽ വിളിക്കപ്പെട്ടവരായ നാം അവിടുത്തെ പാത പിന്തുടർന്ന് വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ.

പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ ഏവരെയും ക്ഷണിക്കുന്ന 2025 ജൂബിലി വേളയിൽ വിശുദ്ധിയുടെ ജീവിത മാതൃക മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ ക്ഷണിച്ചുകൊണ്ട് സിസ്റ്റർ റോസ് മരിയ തെങ്ങനാംപ്ലാക്കൽ വിശുദ്ധിയെപ്പറ്റി പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോജോ ആലപ്പാട്ട് രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലാപനം ജോർജ് മാമ്പിള്ളി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരികൾ.

ജീവിതത്തിൽ വിശുദ്ധിയുടെ പുണ്യം കാത്തുസൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും വിശുദ്ധരുടെ ജീവിത മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കേണ്ടതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്.

വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിക്കുന്നു: വിശുദ്ധി കേവലം ദൈവഹിതം ചെയ്യുന്നതിലും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ആയിരിക്കുന്നതിലും അടങ്ങിയിരിക്കുന്നു. വിശുദ്ധി ദൈവത്തിന്റെ ദാനമാണ്. ഓരോ വ്യക്തിയുടെയും വിളി വിശുദ്ധിയിലേക്കുള്ളതാണ്. വിശുദ്ധിയുടെ ജീവിതം ചിലർക്കു മാത്രമുള്ളതല്ല, എല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ്. രണ്ടാം വത്തിക്കൻ കൗൺസിലിൽ വിശുദ്ധിയുടെ ആവശ്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ഗുരുവും എല്ലാ

പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുവാനും ക്രിസ്തു അവരെ സ്നേഹിക്കുന്നതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും അവരെ ആന്തരികമായി പ്രോത്സാഹിപ്പിക്കുവാനുമാണ്. യേശു വിശുദ്ധിയുടെ ഉറവിടമാണ്. ഇതുതന്നെയാണ് അവിടുന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും യേശുവുമായുള്ള നമ്മുടെ ബന്ധം നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതും. വിശുദ്ധിയുടെ ജീവിതം നയിക്കണമെങ്കിൽ നാം വിശുദ്ധിയുടെ ഉറവിടമായ യേശുവിൽ പ്രത്യാശ അർപ്പിക്കുകയും ദൈവിക കാര്യങ്ങളിൽ ഊന്നൽ നൽകുകയും ചെയ്യണം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ക്രൈസ്തവരായ നമ്മുടെ വിളി ദൈവത്തിന്റെ ഒരു ദാനമാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ക്ഷണത്തിനനുസരിച്ച് വിശുദ്ധിയുടെ പാത പിന്തുടരുവാനും നമുക്ക് കഴിയണം. ഈ പാത പിന്തുടരുവാൻ നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നത് ഓരോ വിശുദ്ധനും വിശുദ്ധിയുമാണ്. ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവരായ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് എളുപ്പമല്ല. ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: മാമോദിസായിലൂടെ ദൈവം നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ് വിശുദ്ധി. അത് വളരാൻ അനുവദിക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയും. പത്രോസിന്റെ ഒന്നാം ലേഖനം 2:9 നാം വായിക്കുന്നു: എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനവും രാജകീയ പുരോഹിതവർഗവുമാണ്, ഒരു വിശുദ്ധ ജനതയാണ്. ഓരോ വ്യക്തിയും തന്റെ അനുദിന ജീവിതത്തിൽ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ പ്രാർത്ഥന, പ്രവൃത്തി, ദാനധർമ്മം, സ്നേഹം എന്നിവയിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കയറാൻ ഓരോ ദിവസവും പരിശ്രമിക്കണം. ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്നു: ദൈവജനത്തിന്റെ ക്ഷമയിൽ അടങ്ങിയിരിക്കുന്ന വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ വളരെയധികം സ്നേഹത്തോടെ വളർത്തുന്ന മാതാപിതാക്കളിൽ, കുടുംബം പുലർത്താൻ കഠിനാധ്വാനം ചെയ്യുന്ന പുരുഷന്മാരിൽ, സ്ത്രീകളിൽ, രോഗികളിൽ, ഒരിക്കലും പുഞ്ചിരി നഷ്ടപ്പെടാത്ത പ്രായമായവരിലും, വിശ്വാസികളിൽ, അവരുടെ ദൈനംദിന സ്ഥിരോത്സാഹത്തിൽ ഞാൻ കാണുന്നത് സഭ എന്ന പോരാളിയുടെ വിശുദ്ധിയാണ്. മിക്കപ്പോഴും ഇത് നമ്മുടെ അടുത്ത അയൽവാസികളിൽ കാണപ്പെടുന്ന ഒരു വിശുദ്ധിയാണ്. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം പ്രതിഫലിപ്പിക്കുന്നവരാണിവർ. നമുക്ക് അവരെ വിശുദ്ധിയുടെ മധ്യവർഗം എന്ന് വിളിക്കാം. ഓരോ വിശുദ്ധനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാതൃകയായി നിലകൊള്ളുന്നു. ആരും വിശുദ്ധരായി ജനിച്ചവരല്ല, പക്ഷേ വിശുദ്ധി നേടിയെടുത്തവരാണ്. ഒരു വ്യക്തിയെ വിശുദ്ധനോ വിശുദ്ധയോ ആക്കുന്നത് ദൈവവുമായുള്ള ബന്ധവും ദൈവകരുതലിന്റെ സ്നേഹവുമാണ്. വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം ദൈവവുമായി അടുപ്പം പുലർത്തണം. പരിശുദ്ധാത്മാവിന്റെ കൃപയും ഇതോടൊപ്പം ആവശ്യമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങൾ, മറ്റുള്ളവരുമായുള്ള ബന്ധം എന്നിവയെല്ലാം വിശുദ്ധി നേടാൻ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ തോമസ് മെർട്ടന്റെ വാക്കുകളിൽ: എന്റെ ദൈവമേ, ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് മുമ്പിലുള്ള വഴി ഞാൻ കാണുന്നില്ല. അത് എവിടെ അവസാനിക്കുമെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. എനിക്ക് എന്നെ തന്നെ ശരിക്കും അറിയില്ല. നിന്റെ ഇഷ്ടം ഞാൻ പിന്തുടരുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതിന്റെ അർത്ഥം ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്നല്ല. എന്നാൽ എന്നെ പ്രസാദിപ്പിക്കാനുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ നിന്നെ പ്രസാദിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആ ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ആഗ്രഹത്തിനപ്പുറം ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കുടുംബജീവിതം, സന്യാസ ജീവിതം, ഏകാന്ത ജീവിതം ഏതുമായിക്കൊള്ളട്ടെ, ഏത് ജീവിത അന്തസ്സിലേക്ക് വിളിക്കപ്പെട്ടവരായാലും വിശുദ്ധി എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ വിശുദ്ധി വഹിക്കാനും അത് ലോകത്തോട് ഏറ്റുപറയുവാനും കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധനാകാൻ ബിഷപ്പോ വൈദികനോ വിശ്വാസിയോ ആകണമെന്നില്ല. സാധാരണ കാര്യങ്ങളിൽ നിന്ന് പിന്മാറി പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ മാത്രമേ വിശുദ്ധിയുള്ളൂ എന്ന് ചിന്തിക്കാൻ നാം പലപ്പോഴും പ്രലോഭിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ ജീവിതം സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സാക്ഷ്യം വഹിച്ചുകൊണ്ടും വിശുദ്ധരായിരിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ടോ?

നിങ്ങളുടെ പ്രതിബദ്ധത സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ വിവാഹിതരാണോ? ക്രിസ്തു സഭയ്ക്കു വേണ്ടി ചെയ്തതുപോലെ നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയെയോ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ ഉപജീവനത്തിനായി ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ സേവനത്തിൽ സമഗ്രതയോടെ പ്രവർത്തിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ മാതാപിതാക്കളാണോ? എങ്കിൽ യേശുവിനെ എങ്ങനെ അനുഗമിക്കണമെന്ന് ക്ഷമയോടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധരായിരിക്കുക. നിങ്ങൾ ഒരു അധികാര സ്ഥാനത്താണോ? പൊതു നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ചും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉപേക്ഷിച്ചും വിശുദ്ധരായിരിക്കുക. ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. കാർലോയുടെ ദിവ്യബലിയോടുള്ള സ്നേഹവും വിലമതിപ്പും ആദരവും അസാധാരണമായിരുന്നു. ദിവസേനയുള്ള വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കിയിരുന്നില്ല. വിശുദ്ധ കുർബാനയോടുള്ള ആദരവും സ്നേഹവുമാണ് ഇതു നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എന്റെ പാതയാണ്. ഇതുതന്നെയാണ് ജീസസ് യൂത്തിലൂടെ ഈശോയെ സ്നേഹിച്ച ചെറുപ്പക്കാരിയായിരുന്ന അഞ്ജന ജോർജിന്റെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത്. ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വേറിട്ടു നിന്ന ജീവിതം. നിറപുഞ്ചിരിയോടെ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചവൾ താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. എല്ലാ വിശുദ്ധരുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ വിശുദ്ധരായി ജീവിക്കാമെന്നാണ്. ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഓടിമാറാതെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ സമയം കണ്ടെത്തുവാനും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിച്ചുകൊണ്ട് അയൽക്കാരനിൽ ദൈവത്തെ കാണുവാനും വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു. യേശു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ദൈവമക്കളായി കാണുവാനും സാധിക്കുമ്പോഴാണ് നാം വിശുദ്ധി പ്രാപിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നത്. ജോൺ പൈപ്പർ പറയുന്നു, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വിശുദ്ധി സ്വീകരിക്കുന്ന രൂപമാണ് സ്നേഹം. നമ്മുടെ ജീവിതം സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ടും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടും വിശുദ്ധനായിരിക്കാൻ നാം എല്ലാവരും മാമോദിസായിലൂടെ വിളിക്കപ്പെട്ടവരാണ്. ഇത് യേശുവിന്റെ പാത പിന്തുടരാനുള്ള വിളിയാണ്. യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട നാം എല്ലാവരും അവന്റെ പാത പിന്തുടരുകയും അവന്റെ വിളിക്കനുസരിച്ച് ജീവിക്കുകയും വേണം. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, പെട്ടകം വിശുദ്ധമായിരുന്നു, കാരണം ദൈവം അതിൽ വസിച്ചിരുന്നു. മോശയോട് ദൈവം പറയുന്നതിങ്ങനെയാണ്, നിന്റെ കാലിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക, കാരണം മോശ നിന്നിരുന്ന സ്ഥലം വിശുദ്ധിയുള്ളതായിരുന്നു. പുതിയ നിയമത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ വിളി വിശുദ്ധിയുടെ ജീവിതം നയിക്കാനാണ്. ഫ്രാൻസിസ് പാപ്പ 2023 നവംബർ 1 സകല വിശുദ്ധരുടെയും ഓർമ്മദിനത്തിൽ യഥാർത്ഥ വിശുദ്ധിയുടെ സവിശേഷതകളെ പ്രതിഫലിപ്പിക്കുകയും ആ വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ വഴികാട്ടികളായി വിശുദ്ധരിലേക്ക് തിരിയാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധന്മാർ നമുക്ക് എത്തിച്ചേരാനാകാത്തതോ വിദൂര നായകന്മാരോ അല്ല, മറിച്ച് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ. അവരുടെ തുടക്കം നമുക്ക് ലഭിച്ച അതേ സമ്മാനമാണ് ക്രിസ്തുവിലുള്ള സ്നാനം. ദൈവത്തിന്റെ കരുണയും സ്നേഹവും കരുതലും വിശുദ്ധി നിറഞ്ഞതുമാണ്. ഈ വിശുദ്ധിയിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിക്കുന്നത്. ഈ വിശുദ്ധി നിറഞ്ഞ ജീവിതമാണ് ആത്മീയമായി നമ്മെ ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങൾ മറ്റുള്ളവരിലേക്ക് തിരിയുമ്പോഴാണ് കരുണയുടെ ഹൃദയങ്ങളായി മാറുന്നത്. വ്യക്തിപരമായ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണ കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധി നേടുക. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സഹോദരിമാരുടെ കൂട്ടായ്മ ഞാൻ അന്വേഷിക്കണം. യേശുവിന് സന്തോഷം നൽകാൻ എല്ലാവരോടും സൗഹൃദം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 14:12 ഇങ്ങനെ വിശദീകരിക്കുന്നു, ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. റോമാക്കാർക്കെഴുതിയ ലേഖനം 1
ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹവാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. എഫേസോസുകാർക്കെഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവതിരുമനസ്സിനാൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് തുടങ്ങിയ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും വിശുദ്ധിയിലേക്കുള്ള വിളിയെയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എഴുതിയ അപ്പസ്തോലിക പ്രബോധനമായ സത്യത്തിന്റെ പ്രഭയിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവജനത്തിലെ അനേകം അംഗങ്ങളിൽ തിളങ്ങുന്ന എളിമയുള്ളതും പലപ്പോഴും കാണപ്പെടാത്തതുമായ വിശുദ്ധിയുടെ ജീവിതം സത്യത്തിന്റെ സൗന്ദര്യവും ദൈവസ്നേഹത്തിന്റെ വിമോചന ശക്തിയും നിരുപാധികമായ മൂല്യവും ഒരേ സമയം ഗ്രഹിക്കാനുള്ള ഏറ്റവും ലളിതവും ആകർഷകവുമായ മാർഗമാണ്. ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും കർത്താവിന്റെ നിയമത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടും നാം വിശ്വസ്തത പാലിക്കണം. ഇക്കാരണത്താൽ ധാർമ്മികതയുടെ അധ്യാപകനെന്ന നിലയിൽ വിശുദ്ധരെ അന്വേഷിക്കാനും കണ്ടെത്താനും സഭ എല്ലായ്പ്പോഴും വിശ്വാസികളെ ക്ഷണിക്കുന്നു. എല്ലാറ്റിനുമുപരിയായി കൃപ നിറഞ്ഞതും സർവപരിശുദ്ധയുമായ കന്യകാമാതാവിന്റെ മാതൃക ദൈവത്തിന്റെ കൽപ്പനകൾക്കും സുവിശേഷത്തിന്റെ മഹത്വത്തിനും അനുസൃതമായി ജീവിതം നയിക്കാൻ ആവശ്യമായ ശക്തിയും സന്തോഷവും നമുക്ക് നൽകുന്നു. യേശുവിനാൽ വിളിക്കപ്പെട്ടവരായ നാം അവിടുത്തെ പാത പിന്തുടർന്ന് വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ.

പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ ഏവരെയും ക്ഷണിക്കുന്ന 2025 ജൂബിലി വേളയിൽ വിശുദ്ധിയുടെ ജീവിത മാതൃക മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ ക്ഷണിച്ചുകൊണ്ട് സിസ്റ്റർ റോസ് മരിയ തെങ്ങനാംപ്ലാക്കൽ വിശുദ്ധിയെപ്പറ്റി പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോജോ ആലപ്പാട്ട് രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലാപനം ജോർജ് മാമ്പിള്ളി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. യുദ്ധങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്നവരെ കൈവിടാതെ ലിയോ 14-ാമൻ പാപ്പ. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന അക്രമസംഭവങ്ങൾ താൻ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് ജൂലൈ 19 ഞായറാഴ്ച ഉച്ചയ്ക്ക് കസ്തൽഗന്തോൾഫോയിലുള്ള ലിബർട്ടി ചത്വരത്തിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ പരിശുദ്ധപിതാവ് അറിയിച്ചു. സംഘർഷങ്ങൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടവരെയും ദുരിതമനുഭവിക്കുന്നവരെയും നമുക്ക് മറക്കാതിരിക്കാമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ സമാധാനത്തിനായുള്ള ഉദാരമായ പരിശ്രമങ്ങളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും ഉൾച്ചേർക്കാമെന്നും കൂട്ടിച്ചേർത്തു. അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും ഗാസാമുനമ്പിലെ ദുരിതങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ഈ ഞായറാഴ്ചയും പരിശുദ്ധപിതാവ് ആഹ്വാനം നൽകിയത്. കലയും സംഗീതവും പ്രത്യാശയും ദൈവചിന്തയും ഉയർത്തുന്നുവെന്നും സൗന്ദര്യം സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ സഹായിക്കുന്നുവെന്നും ലിയോ 14-ാമൻ പാപ്പ. ജൂലൈ 18 ശനിയാഴ്ച കസ്തൽഗന്തോൾഫോയിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നടന്ന സംഗീത പരിപാടിക്കുശേഷം സംസാരിക്കവെയാണ് ലോകത്തിലെ ദുരിതങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ സംഗീതം പോലെയുള്ള കലാരൂപങ്ങളുടെ പ്രാധാന്യം പാപ്പ എടുത്തു പറഞ്ഞത്. അതേസമയം സൗന്ദര്യത്തിന്റെ കുറവനുഭവിക്കുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തുടരുന്ന കനത്ത സംഘർഷങ്ങളുടെയും കിരാതമായ യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സംസാരിച്ച പാപ്പ മനുഷ്യരെ അവരുടെ ദൈനംദിന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അപ്പുറം ദൈവത്തിലേക്ക് കണ്ണുകളുയർത്താൻ സഹായിക്കുന്ന ഉപാധികളാണ് സംഗീതവും കലയുമെന്ന് ഓർമ്മിപ്പിച്ചു. സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തുക എന്ന ആപ്തവാക്യവും ഉദ്ബോധനവുമാണ് സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലികയാത്രയിൽ താൻ തിരഞ്ഞെടുത്ത് പ്രധാനമായി മുന്നോട്ടുവച്ചതെന്ന് പരിശുദ്ധപിതാവ് അനുസ്മരിച്ചു. പരിശുദ്ധപിതാവിന്റെ ബഹുമാനാർത്ഥം പ്രദേശത്തെ അൽബാനോ രൂപതാധ്യക്ഷൻ ബിഷപ്പ് വിൻസെൻസോ വിവയായിരുന്നു ഇത്തരമൊരു സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. ലോകത്ത് ദുരിതമനുഭവിക്കുന്ന ഏവരെയും അനുസ്മരിച്ച അദ്ദേഹം സമാധാനത്തിനായി പരിശുദ്ധപിതാവ് ഏവരെയും ആഹ്വാനം ചെയ്തതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പ്രത്യാശയുടെയും പരസ്പര സഹകരണത്തിന്റെയും പാലങ്ങൾ പണിയാനും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ തുടരാനും ക്രൈസ്തവരെ ആഹ്വാനം ചെയ്ത് കർദിനാൾ ചേർണി. ആഫ്രിക്കയുടെ കിഴക്കുഭാഗത്തുള്ള 9 മിത്രാൻ സമിതികളെ ഉൾച്ചേർത്തുള്ള അസോസിയേഷന്റെ 21-ാമത് പ്ലീനറി സമ്മേളനത്തിന്റെ ഭാഗമായി ജൂലൈ 19 ഞായറാഴ്ച നൈറോബിയിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലിമധ്യേ നൽകിയ സന്ദേശത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം അദ്ദേഹം മുന്നോട്ടുവച്ചത്. പ്രത്യാശയും ക്ഷമയും ഉൾച്ചേർന്ന ഒരു ജീവിതത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സന്ദേശം സാക്ഷാത്കരിക്കാൻ കർദിനാൾ ചേർണി ഏവരെയും ക്ഷണിച്ചു. ലിയോ 14-ാമൻ പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രികലേഖനം പരാമർശിച്ചുകൊണ്ട് ക്രൈസ്തവർ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പോലെ ലോകത്തെ ഉള്ളിൽ നിന്ന് ശാന്തമായി രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ക്രൈസ്തവരുടെ ദൗത്യമെന്ന് കർദിനാൾ ചേർണി ഓർമ്മിപ്പിച്ചു. സഭയും സമൂഹവും തമ്മിൽ ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും നീതിയുടെയും സദ്ഭരണത്തിന്റെയും പാലങ്ങൾ പണിയാനും യുവജനങ്ങൾക്കൊപ്പം പ്രത്യാശയുടെ നൂലിഴകൾ പാകാനും അദ്ദേഹം വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. സമാധാനത്തിനായി പ്രാർത്ഥിച്ചും പരിശുദ്ധപിതാവിന്റെ ആത്മീയ ഐക്യദാർഢ്യം ഏവർക്കും ഉറപ്പു നൽകിയും വത്തിക്കാനും മറ്റു രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങൾക്കായുള്ള സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ, ഉക്രൈനിലെ ലത്തീൻ സഭാ സംവിധാനം പുനഃസ്ഥാപിക്കപ്പെട്ടതിന്റെ 35-ാം വാർഷികത്തിന്റെ കൂടി അവസരത്തിൽ പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയായി അയക്കപ്പെട്ട അദ്ദേഹം ബെർദിച്ചീവിൽ കർമ്മലമാതാവിന്റെ പേരിലുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധബലിയർപ്പിച്ച വേളയിലാണ് സമാധാനത്തിനായി പ്രാർത്ഥിക്കാനും പ്രത്യാശ കൈവിടാതെ മുന്നോട്ടു പോകാനും ആഹ്വാനം നൽകിയത്. ഉക്രൈനും ലോകത്തിനും സമാധാനം ലഭിക്കട്ടെയെന്ന് ആശംസിച്ച ആർച്ച് ബിഷപ്പ് ഗാലഗർ യുദ്ധത്തിന്റെ ഇരകൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കുമൊപ്പമാണ് സഭ നിലകൊള്ളുന്നതെന്ന് വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: യൂറോപ്പിൽ വേനൽക്കാലമായതിനാൽ ലിയോ പതിനാലാമൻ പാപ്പ ഈ ജൂലൈ മാസത്തിൽ റോമിനു പുറത്ത് കസ്തൽഗന്തോൾഫോയിലുള്ള വേനൽക്കാല വസതിയിലാണ് താമസിക്കുന്നത്. അവിടെയുള്ള അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ മുന്നിലെ ലിബർട്ടി ചത്വരത്തിലാണ് ഈ ഞായറാഴ്ച പരിശുദ്ധപിതാവ് വത്തിക്കാനിൽ പതിവായി നടത്തിവന്നിരുന്ന പൊതുജനത്തിനൊപ്പമുള്ള ത്രികാലജപ പ്രാർത്ഥന നയിച്ചത്. റോമിലെ കൊടുംചൂടിലും നൂറുകണക്കിന് തീർത്ഥാടകരും സന്ദർശകരും പരിശുദ്ധപിതാവിനെ കാണാനും ഒപ്പം പ്രാർത്ഥിക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി എത്തിയിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിയായപ്പോൾ പരിശുദ്ധപിതാവ് ഈ കൊട്ടാരത്തിന്റെ വാതിൽക്കലെത്തി ഏവരെയും അഭിവാദ്യം ചെയ്യുകയും ലത്തീൻ ആരാധനാക്രമപ്രകാരം ഈ ഞായറാഴ്ചയിലെ സുവിശേഷഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:24-43 തിരുവചനങ്ങളിൽ യേശു പറയുന്ന നല്ല വിത്തിന്റെയും കളകളുടെയും കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമകളും അവയുടെ വിശദീകരണങ്ങളും ഉൾപ്പെടുന്ന ഭാഗത്തെ ആധാരമാക്കി സന്ദേശം നൽകുകയും പ്രാർത്ഥന നയിക്കുകയും ചെയ്തു.
1: Cari fratelli e sorelle, buona domenica.
0: ഇറ്റാലിയൻ ഭാഷയിൽ പരിശുദ്ധ പിതാവ് നടത്തിയ പ്രഭാഷണത്തിന്റെ പരിഭാഷ ഇപ്രകാരമാണ്.
1: Dopo la parabola del seminatore, Gesù continua a parlare alle folle attraverso alcune immagini. Il grano buono e la zizzania, il granello di senape, il lievito nella farina.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. വിതക്കാരന്റെ ഉപമയ്ക്കു ശേഷം യേശു നല്ല വിത്തിന്റെയും കളയുടെയും കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉദാഹരണങ്ങളിലൂടെ ജനക്കൂട്ടത്തോട് തുടർന്ന് സംസാരിക്കുന്നതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:24-43 തിരുവചന ഭാഗത്ത് നാം കാണുന്നത്. ചരിത്രത്തിലേക്കുള്ള ദൈവരാജ്യത്തിന്റെ വരവിനെയും മനുഷ്യരുടെ ജീവിതത്തിലെ അതിന്റെ പ്രവർത്തനത്തെയും അത് എപ്രകാരം വളരുകയും വികസിക്കുകയും ലോകത്തെ അതിനുള്ളിൽ നിന്നുകൊണ്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതിനെയും കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള 3 ഉപമകളാണ് ഇവിടെയുള്ളത്. ശക്തിപ്രകടനത്തിലൂടെ സ്വയം അടിച്ചേൽപ്പിക്കുകയും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഇടം കയ്യേറുകയും വിജയശ്രീലാളിതനായി എത്തുകയും ചെയ്യുന്ന ശക്തനായ ഒരു വ്യക്തിയായി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രലോഭനത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരാക്കുകയാണ് യേശു ചെയ്യുന്നത്. നേരെ മറിച്ച് ദൈവം തന്റെ സൗമ്യമായ സ്നേഹത്തിന്റെ അടയാളമായ എളിമയാണ് തിരഞ്ഞെടുക്കുന്നത്. അവനെ സ്വീകരിക്കാനോ നിരസിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകുന്നതാണ് ആ സ്നേഹം. കളകൾക്കിടയിൽ പോലും ഒരു മാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണത്. ഏറ്റവും ചെറിയ വിത്തുപോലെയും മാവിനുള്ളിൽ ശബ്ദകോലാഹലമൊന്നുമില്ലാതെ അതിനെ പുളിപ്പിച്ചുകൊണ്ടും മറഞ്ഞും അദൃശ്യമായും അത് പ്രവർത്തിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഈ ഉപമകളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലും ചരിത്രത്തിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് യേശു ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മോട് പറയുന്നു. ചിലപ്പോൾ അനിതരസാധാരണമായ കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇടപെട്ട് തിന്മയുടെ കളകളെ വേഗം പറിച്ചെറിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആഗ്രഹിക്കുന്നത്. ശക്തനും ബലവാനുമായ ഒരു ദൈവത്തെയാണ് നാം സങ്കൽപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ ഈയൊരു സങ്കല്പത്തിനോട് ചേർന്ന രീതിയിലാണ് നാം ക്രൈസ്തവരായും സഭയായും ജീവിക്കുന്നത്. എന്നാൽ ദൈവരാജ്യം കളകൾക്കിടയിലും വ്യാപിക്കുന്നുണ്ട്. എല്ലാത്തിനെയും വേഗത്തിലും വിധിക്കാതെ തിന്മയുടെ അന്ധകാരങ്ങൾക്കിടയിലും മുളച്ചുപൊന്തുന്ന നന്മയെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട് അത് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. വിത്തുകളിൽ ഏറ്റവും ചെറിയതെന്ന പോലെ വരുന്നതിനാൽ തന്നെ അത് ദൈനംദിന ജീവിതത്തിന്റെ എളിമയിലും സാധാരണ ജീവിതത്തിന്റെ ലാളിത്യത്തിലും അതിനെ തിരിച്ചറിഞ്ഞ് അതിന്റെ വളർച്ചയുടെ പ്രക്രിയയിൽ ക്ഷമയോടെ സഹകരിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ധാന്യപ്പൊടിയിൽ പുളിമാവു പോലെ അദൃശ്യമായി വളരുന്ന അത് നമ്മെ നിരാശയിൽ നിന്ന് സ്വതന്ത്രരാക്കുകയും ദൈവം കൂടെയില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കാരണം യഥാർത്ഥത്തിൽ ദൈവം എപ്പോഴും നമ്മെ അനുഗമിക്കുന്നുണ്ട്. അവന്റെ സ്നേഹം എല്ലായ്പ്പോഴും നമുക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഈ ശൈലി നമുക്കും വ്യക്തിപരമായ രീതിയിലായാലും സഭയെന്ന രീതിയിലായാലും നമുക്കു ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ ജീവിക്കുന്ന ശൈലിയായി മാറണം. അഹങ്കാരപരമായ വിധിന്യായങ്ങളിലൂടെ തിടുക്കത്തിൽ എതിർക്കാതെയും അധികാരവും ബലവുമുപയോഗിച്ച് സ്വയം അടിച്ചേൽപ്പിക്കാതെയും ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെയും സുവിശേഷാത്മകമായ ഒരു ശൈലി ജീവിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർദിനാളായിരുന്ന അവസരത്തിൽ റാറ്റ്സിംഗർ പറഞ്ഞിരുന്നതുപോലെ, വിജയത്തിന്റെയും മഹത്വത്തിന്റെയും യുക്തിയല്ലാത്ത വിത്തിന്റെ യുക്തിക്കു കീഴ്പ്പെടാൻ നാം തയ്യാറാകണം. അത് നമ്മോട് ആവശ്യപ്പെടുന്നത് ചെറുതാകാനും മറ്റുള്ളവരുടെ ജീവിതത്തെ ശുശ്രൂഷിക്കാനുമാണ്. ഈയൊരു ശൈലിയിൽ നമ്മളും സുവിശേഷത്തിന്റെ മുളച്ചുവരുന്ന ഒരു വിത്തും ലോകത്തിന്റെ മാവിനെ രൂപാന്തരപ്പെടുത്തുന്ന പുളിമാവും ആയി മാറും. എളിമയിൽ വചനത്തിന്റെ വിത്തിനെ സ്വീകരിക്കാൻ കഴിഞ്ഞ പരിശുദ്ധമറിയത്തോട് നമ്മുടെ ഈ വിശ്വാസയാത്രയിൽ നമ്മെ താങ്ങുകയും നമുക്കായി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: Preghiamo Maria Santissima, che ha saputo accogliere il seme della parola nella piccolezza, perché ci sostenga nel cammino e interceda per noi.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാല ജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini, Nunziavit Mariae.
2: Et concepit Spiritus Sancto.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuo.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ora pro nobis, Sancta Dei Genetrix, oremus. Gratiam tuam quaesumus Domine mentibus nostris infunde, ut qui angelo nunciante Christi filii tu incarnationem coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua lucet eis,
1: et requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sit nomen Domini benedictum,
2: ex hoc nunque usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater, et Filius, et Spiritus Sanctus.
2: Amen.

പ്രഭാഷണത്തിനും തുടർന്നു നടന്ന പ്രാർത്ഥനയ്ക്കും ശേഷം തനിക്ക് മുന്നിലുണ്ടായിരുന്ന വിവിധ ഭാഷക്കാരും രാജ്യക്കാരുമായ ആളുകളെ അഭിസംബോധന ചെയ്യുകയും ഏവർക്കും ഒരു നല്ല ഞായർ നേരുകയും തുടർന്ന് ആളുകൾക്കിടയിലൂടെ ഗോൾഫ് കാർട്ടിൽ സഞ്ചരിക്കുകയും ചെയ്ത ശേഷമാണ് പാപ്പ അപ്പസ്തോലിക കൊട്ടാരത്തിൽ തിരികെ പ്രവേശിച്ചത്. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

പ്രീമ റെജി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം രൂപാരേവതി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. യുദ്ധങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്നവരെ കൈവിടാതെ ലിയോ 14-ാമൻ പാപ്പ. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന അക്രമസംഭവങ്ങൾ താൻ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് ജൂലൈ 19 ഞായറാഴ്ച ഉച്ചയ്ക്ക് കസ്തൽഗന്തോൾഫോയിലുള്ള ലിബർട്ടി ചത്വരത്തിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ പരിശുദ്ധപിതാവ് അറിയിച്ചു. സംഘർഷങ്ങൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടവരെയും ദുരിതമനുഭവിക്കുന്നവരെയും നമുക്ക് മറക്കാതിരിക്കാമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ സമാധാനത്തിനായുള്ള ഉദാരമായ പരിശ്രമങ്ങളോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും ഉൾച്ചേർക്കാമെന്നും കൂട്ടിച്ചേർത്തു. അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും ഗാസാമുനമ്പിലെ ദുരിതങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ഈ ഞായറാഴ്ചയും പരിശുദ്ധപിതാവ് ആഹ്വാനം നൽകിയത്. കലയും സംഗീതവും പ്രത്യാശയും ദൈവചിന്തയും ഉയർത്തുന്നുവെന്നും സൗന്ദര്യം സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ സഹായിക്കുന്നുവെന്നും ലിയോ 14-ാമൻ പാപ്പ. ജൂലൈ 18 ശനിയാഴ്ച കസ്തൽഗന്തോൾഫോയിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നടന്ന സംഗീത പരിപാടിക്കുശേഷം സംസാരിക്കവെയാണ് ലോകത്തിലെ ദുരിതങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ സംഗീതം പോലെയുള്ള കലാരൂപങ്ങളുടെ പ്രാധാന്യം പാപ്പ എടുത്തു പറഞ്ഞത്. അതേസമയം സൗന്ദര്യത്തിന്റെ കുറവനുഭവിക്കുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തുടരുന്ന കനത്ത സംഘർഷങ്ങളുടെയും കിരാതമായ യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സംസാരിച്ച പാപ്പ മനുഷ്യരെ അവരുടെ ദൈനംദിന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അപ്പുറം ദൈവത്തിലേക്ക് കണ്ണുകളുയർത്താൻ സഹായിക്കുന്ന ഉപാധികളാണ് സംഗീതവും കലയുമെന്ന് ഓർമ്മിപ്പിച്ചു. സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തുക എന്ന ആപ്തവാക്യവും ഉദ്ബോധനവുമാണ് സ്പെയിനിലേക്കുള്ള തന്റെ അപ്പസ്തോലിക യാത്രയിൽ താൻ തിരഞ്ഞെടുത്ത് പ്രധാനമായി മുന്നോട്ടുവച്ചതെന്ന് പരിശുദ്ധപിതാവ് അനുസ്മരിച്ചു. പരിശുദ്ധപിതാവിന്റെ ബഹുമാനാർത്ഥം പ്രദേശത്തെ അൽബാനോ രൂപതാധ്യക്ഷൻ ബിഷപ്പ് വിൻസെൻസോ വിവയായിരുന്നു ഇത്തരമൊരു സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. ലോകത്ത് ദുരിതമനുഭവിക്കുന്ന ഏവരെയും അനുസ്മരിച്ച അദ്ദേഹം സമാധാനത്തിനായി പരിശുദ്ധപിതാവ് ഏവരെയും ആഹ്വാനം ചെയ്തതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പ്രത്യാശയുടെയും പരസ്പര സഹകരണത്തിന്റെയും പാലങ്ങൾ പണിയാനും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ തുടരാനും ക്രൈസ്തവരെ ആഹ്വാനം ചെയ്ത് കർദിനാൾ ചേർണി. ആഫ്രിക്കയുടെ കിഴക്കുഭാഗത്തുള്ള 9 മിത്രാൻ സമിതികളെ ഉൾച്ചേർത്തുള്ള അസോസിയേഷന്റെ 21-ാമത് പ്ലീനറി സമ്മേളനത്തിന്റെ ഭാഗമായി ജൂലൈ 19 ഞായറാഴ്ച നൈറോബിയിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധബലിമധ്യേ നൽകിയ സന്ദേശത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം അദ്ദേഹം മുന്നോട്ടുവച്ചത്. പ്രത്യാശയും ക്ഷമയും ഉൾച്ചേർന്ന ഒരു ജീവിതത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സന്ദേശം സാക്ഷാത്കരിക്കാൻ കർദിനാൾ ചേർണി ഏവരെയും ക്ഷണിച്ചു. ലിയോ 14-ാമൻ പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രികലേഖനം പരാമർശിച്ചുകൊണ്ട് ക്രൈസ്തവർ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പോലെ ലോകത്തെ ഉള്ളിൽ നിന്ന് ശാന്തമായി രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ക്രൈസ്തവരുടെ ദൗത്യമെന്ന് കർദിനാൾ ചേർണി ഓർമ്മിപ്പിച്ചു. സഭയും സമൂഹവും തമ്മിൽ ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും നീതിയുടെയും സദ്ഭരണത്തിന്റെയും പാലങ്ങൾ പണിയാനും യുവജനങ്ങൾക്കൊപ്പം പ്രത്യാശയുടെ നൂലിഴകൾ പാകാനും അദ്ദേഹം വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. സമാധാനത്തിനായി പ്രാർത്ഥിച്ചും പരിശുദ്ധപിതാവിന്റെ ആത്മീയ ഐക്യദാർഢ്യം ഏവർക്കും ഉറപ്പു നൽകിയും വത്തിക്കാനും മറ്റു രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങൾക്കായുള്ള സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗർ, ഉക്രൈനിലെ ലത്തീൻ സഭാ സംവിധാനം പുനഃസ്ഥാപിക്കപ്പെട്ടതിന്റെ 35-ാം വാർഷികത്തിന്റെ കൂടി അവസരത്തിൽ പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയായി അയക്കപ്പെട്ട അദ്ദേഹം ബെർദിച്ചീവിൽ കർമ്മലമാതാവിന്റെ പേരിലുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധബലിയർപ്പിച്ച വേളയിലാണ് സമാധാനത്തിനായി പ്രാർത്ഥിക്കാനും പ്രത്യാശ കൈവിടാതെ മുന്നോട്ടു പോകാനും ആഹ്വാനം നൽകിയത്. ഉക്രൈനും ലോകത്തിനും സമാധാനം ലഭിക്കട്ടെയെന്ന് ആശംസിച്ച ആർച്ച് ബിഷപ്പ് ഗാലഗർ, യുദ്ധത്തിന്റെ ഇരകൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കുമൊപ്പമാണ് സഭ നിലകൊള്ളുന്നതെന്ന് വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: യൂറോപ്പിൽ വേനൽക്കാലമായതിനാൽ ലിയോ പതിനാലാമൻ പാപ്പ ഈ ജൂലൈ മാസത്തിൽ റോമിനു പുറത്ത് കസ്തൽ ഗന്ദോൾഫോയിലുള്ള വേനൽക്കാല വസതിയിലാണ് താമസിക്കുന്നത്. അവിടെയുള്ള അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ മുന്നിലെ ലിബർട്ടി ചത്വരത്തിലാണ് ഈ ഞായറാഴ്ച പരിശുദ്ധ പിതാവ് വത്തിക്കാനിൽ പതിവായി നടത്തിവന്നിരുന്ന പൊതുജനത്തിനൊപ്പമുള്ള ത്രികാലജപ പ്രാർത്ഥന നയിച്ചത്. റോമിലെ കൊടും ചൂടിലും നൂറുകണക്കിന് തീർത്ഥാടകരും സന്ദർശകരും പരിശുദ്ധ പിതാവിനെ കാണാനും ഒപ്പം പ്രാർത്ഥിക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി എത്തിയിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിയായപ്പോൾ പരിശുദ്ധ പിതാവ് ഈ കൊട്ടാരത്തിന്റെ വാതിൽക്കലെത്തി ഏവരെയും അഭിവാദ്യം ചെയ്യുകയും ലത്തീൻ ആരാധനാക്രമപ്രകാരം ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 24 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു പറയുന്ന നല്ല വിത്തിന്റെയും കളകളുടെയും കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമകളും അവയുടെ വിശദീകരണങ്ങളും ഉൾപ്പെടുന്ന ഭാഗത്തെ ആധാരമാക്കി സന്ദേശം നൽകുകയും പ്രാർത്ഥന നയിക്കുകയും ചെയ്തു.
1: Cari fratelli e sorelle, buona domenica.
0: ഇറ്റാലിയൻ ഭാഷയിൽ പരിശുദ്ധ പിതാവ് നടത്തിയ പ്രഭാഷണത്തിന്റെ പരിഭാഷ ഇപ്രകാരമാണ്.
1: Dopo la parabola del seminatore, Gesù continua a parlare alle folle attraverso alcune immagini. Il grano buono e la zizzania, il granello di senape, il lievito nella farina.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. വിതക്കാരന്റെ ഉപമയ്ക്കു ശേഷം യേശു നല്ല വിത്തിന്റെയും കളയുടെയും കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉദാഹരണങ്ങളിലൂടെ ജനക്കൂട്ടത്തോട് തുടർന്ന് സംസാരിക്കുന്നതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 24 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗത്ത് നാം കാണുന്നത്. ചരിത്രത്തിലേക്കുള്ള ദൈവരാജ്യത്തിന്റെ വരവിനെയും മനുഷ്യരുടെ ജീവിതത്തിലെ അതിന്റെ പ്രവർത്തനത്തെയും അത് എപ്രകാരം വളരുകയും വികസിക്കുകയും ലോകത്തെ അതിനുള്ളിൽ നിന്നുകൊണ്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതിനെയും കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള 3 ഉപമകളാണ് ഇവിടെയുള്ളത്. ശക്തിപ്രകടനത്തിലൂടെ സ്വയം അടിച്ചേൽപ്പിക്കുകയും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഇടം കയ്യേറുകയും വിജയശ്രീലാളിതനായി എത്തുകയും ചെയ്യുന്ന ശക്തനായ ഒരു വ്യക്തിയായി ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രലോഭനത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരാക്കുകയാണ് യേശു ചെയ്യുന്നത്. നേരെ മറിച്ച് ദൈവം തന്റെ സൗമ്യമായ സ്നേഹത്തിന്റെ അടയാളമായ എളിമയാണ് തിരഞ്ഞെടുക്കുന്നത്. അവനെ സ്വീകരിക്കാനോ നിരസിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകുന്നതാണ് ആ സ്നേഹം. കളകൾക്കിടയിൽ പോലും ഒരു മാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണത്. ഏറ്റവും ചെറിയ വിത്തുപോലെയും മാവിനുള്ളിൽ ശബ്ദകോലാഹലമൊന്നുമില്ലാതെ അതിനെ പുളിപ്പിച്ചുകൊണ്ടും മറഞ്ഞും അദൃശ്യമായും അത് പ്രവർത്തിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഈ ഉപമകളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലും ചരിത്രത്തിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് യേശു ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മോട് പറയുന്നു. ചിലപ്പോൾ അനിതരസാധാരണമായ കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇടപെട്ട് തിന്മയുടെ കളകളെ വേഗം പറിച്ചെറിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആഗ്രഹിക്കുന്നത്. ശക്തനും ബലവാനുമായ ഒരു ദൈവത്തെയാണ് നാം സങ്കൽപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ ഈയൊരു സങ്കല്പത്തിനോട് ചേർന്ന രീതിയിലാണ് നാം ക്രൈസ്തവരായും സഭയായും ജീവിക്കുന്നത്. എന്നാൽ ദൈവരാജ്യം കളകൾക്കിടയിലും വ്യാപിക്കുന്നുണ്ട്. എല്ലാത്തിനെയും വേഗത്തിലും വിധിക്കാതെ തിന്മയുടെ അന്ധകാരങ്ങൾക്കിടയിലും മുളച്ചുപൊന്തുന്ന നന്മയെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട് അത് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. വിത്തുകളിൽ ഏറ്റവും ചെറിയതെന്ന പോലെ വരുന്നതിനാൽ തന്നെ അത് ദൈനംദിന ജീവിതത്തിന്റെ എളിമയിലും സാധാരണ ജീവിതത്തിന്റെ ലാളിത്യത്തിലും അതിനെ തിരിച്ചറിഞ്ഞ് അതിന്റെ വളർച്ചയുടെ പ്രക്രിയയിൽ ക്ഷമയോടെ സഹകരിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ധാന്യപ്പൊടിയിൽ പുളിമാവുപോലെ അദൃശ്യമായി വളരുന്ന അത് നമ്മെ നിരാശയിൽ നിന്ന് സ്വതന്ത്രരാക്കുകയും ദൈവം കൂടെയില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കാരണം യഥാർത്ഥത്തിൽ ദൈവം എപ്പോഴും നമ്മെ അനുഗമിക്കുന്നുണ്ട്. അവന്റെ സ്നേഹം എല്ലായ്പ്പോഴും നമുക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഈ ശൈലി നമുക്കും വ്യക്തിപരമായ രീതിയിലായാലും സഭയെന്ന രീതിയിലായാലും നമുക്കു ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ ജീവിക്കുന്ന ശൈലിയായി മാറണം. അഹങ്കാരപരമായ വിധിന്യായങ്ങളിലൂടെ തിടുക്കത്തിൽ എതിർക്കാതെയും അധികാരവും ബലവുമുപയോഗിച്ച് സ്വയം അടിച്ചേൽപ്പിക്കാതെയും ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെയും സുവിശേഷാത്മകമായ ഒരു ശൈലി ജീവിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർദിനാളായിരുന്ന അവസരത്തിൽ റാറ്റ്സിംഗർ പറഞ്ഞിരുന്നതുപോലെ, വിജയത്തിന്റെയും മഹത്വത്തിന്റെയും യുക്തിയല്ലാത്ത വിത്തിന്റെ യുക്തിക്കു കീഴ്പ്പെടാൻ നാം തയ്യാറാകണം. അത് നമ്മോട് ആവശ്യപ്പെടുന്നത് ചെറുതാകാനും മറ്റുള്ളവരുടെ ജീവിതത്തെ ശുശ്രൂഷിക്കാനുമാണ്. ഈയൊരു ശൈലിയിൽ നമ്മളും സുവിശേഷത്തിന്റെ മുളച്ചുവരുന്ന ഒരു വിത്തും ലോകത്തിന്റെ മാവിനെ രൂപാന്തരപ്പെടുത്തുന്ന പുളിമാവും ആയി മാറും. എളിമയിൽ വചനത്തിന്റെ വിത്തിനെ സ്വീകരിക്കാൻ കഴിഞ്ഞ പരിശുദ്ധമറിയത്തോട് നമ്മുടെ ഈ വിശ്വാസയാത്രയിൽ നമ്മെ താങ്ങുകയും നമുക്കായി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: Preghiamo Maria Santissima, che ha saputo accogliere il seme della parola nella piccolezza, perché ci sostenga nel cammino e interceda per noi.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാല ജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini, Nunciavit Mariae.
2: Et concepit Spiritus Sancto.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ora pro nobis, Sancta Dei Genetrix.
2: Ut dignificiam promissionibus Christi.
1: Oremus. Gratiam tuam quaesumus Domine mentibus nostris infunde, ut qui angelo annunciante Christi filii tu incarnationem coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua luceat eis, et
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sit nomen Domini benedictum,
2: ex hoc nunque usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.

പ്രഭാഷണത്തിനും തുടർന്നു നടന്ന പ്രാർത്ഥനയ്ക്കും ശേഷം തനിക്ക് മുന്നിലുണ്ടായിരുന്ന വിവിധ ഭാഷക്കാരും രാജ്യക്കാരുമായ ആളുകളെ അഭിസംബോധന ചെയ്യുകയും ഏവർക്കും ഒരു നല്ല ഞായർ നേരുകയും തുടർന്ന് ആളുകൾക്കിടയിലൂടെ ഗോൾഫ് കാർട്ടിൽ സഞ്ചരിക്കുകയും ചെയ്ത ശേഷമാണ് പാപ്പ അപ്പസ്തോലിക കൊട്ടാരത്തിൽ തിരികെ പ്രവേശിച്ചത്. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

പ്രീമ റെജി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം രൂപ രേവതി.